അഴകാന പാടൽ കേട്ട് രസിച്ചിട്ട് വന്നു. ഇന്ന് പാടൽ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്. ലിസണേഴ്സ്, നാളേക്ക് 7:30 മുൻസലട നികഴ്ചിയില് പട്ടയ കണക്കാളർ മറ്റും കമ്പനി സെക്രട്ടറി മഞ്ജുള നരസിംഹൻ അവർ വഴങ്ങും ഉറി കേൾക്കാം.